ലബ്ബം തരംഗ രൂപം നാച്ച ദുർലഭം തുർഗരാജന നാച്ച ദുർലഭം ഭോജനം വ്യഞ്ജനം നാച്ച ദുർലഭം ത്വാശ അംബര നാച്ച ദുർലഭം സുത് മിത്ര പ്രാത് ബാന്ധവ നാച്ച ദുർലഭം വനതാ വിലാസ നാച്ച ദുർലഭം വിദ്യാ പ്രവീണ നാച്ച ദുർലഭം ചതുര ചഞ്ചല ദുർലഭം ഏക ഭഗവാൻ നാമ നാനക ലബ്ധയം സാധ സംഗ കൃപാ പ്രഭം ജാത്ക